ടാഗ് ചോൾ ഫാരഗസ് ബാൻഡ് പോർച്ച ഈസ്റ്റർ കഗ ഹൈ ഓണേഴ്സ് പോർച്ച ഈസ്റ്റർ വർമ്മജരാഗസ് ഫസ്ന ഗിരിജ ഹുൻ തരസ് ഞാനോ ഖലുയ കുരുഷ്ടേജ് വർഷദുഷ്ടേജ് കുരുഷ്ടേജ് ഫാറ്റായത് ഹരിക് ചോൾ ചെറിയ ഹാർപുഷ്ടേ തുമ്മൻ ഏരൻ ചിങ്ങിച്ച് കൊരവ് ചിഞ്ചായത് കൊരൻ വാൻഡസ് ചോൾ ഫാരഗസ് സ്ലാബിയ de kutuni net in vanner water gone is nog al kapo schatten de misses dit het ons de waye lacht die en voor je korrel leg is dat niet happens any want in the liaison dus die water maar het hebben we nou over de en ik kan niet die gatari zet je dus wat klaas zijn klaas wil het dat we van de je zei het klaar so chat all the scab clotted in the run of the year clock is to get in the run and it I'm shouldn't be the new year of all the say get it gets out of sweet we partial more and tut finish the partial is we cool near the gigs and I was I'm a cool squad check why he thought it was a try ever the other rubble just never tell you all I was glad in fact I went to the run of where yeah that's a bone of what I could ni hoga ya kula de nabi ya ni hoga ra ra mutu ko mi shi one farige sa poati era ba ni wan shar kemi ara era ba sal che era special to ni wa bi more ni era wa more bi dare io sa vina era so diam sa ra che sno la sa musica